0: ഇല്ലേ, രാവിലെ നേരത്തെ 4 മണിക്കെല്ലാം എണീച്ചില്ലേ, കുളിക്കാൻ മാത്രം പോകും.
1: എവിടെ പോയിട്ട് കൊള്ളണ്ടായിരുന്നു?
0: അവിടുന്ന് വലിയ കുറച്ച് ദൂരമുണ്ട്, കുളത്തിൽ എല്ലാവരും പോയി കുളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടില്ലേ, അവിടെ പ്രസാദമൊക്കെ തരും അമ്പലത്തിൽ, അതൊക്കെ തിന്നിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് പോവുക, കുളിക്കാൻ വേണ്ടിയല്ല പോവുക ഞങ്ങള്.
1: ഞങ്ങള്
0: വീട്ടിലെ അടുത്ത വീട്ടിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ കൂട്ടി ഉണ്ടാക്കും, ഒരു 10 മുമ്പ് ഞങ്ങളിവിടെ പാട്ടുപാടി ഇങ്ങനെയൊക്കെ ഇവ പറ്റില്ലേ.